മിഥ്യാരാത് അസ്തി ആസവ ഭസ്തര മിഥ്യാരംഗസംഗമായ പേകസ്ത മിഥ്യാത്രോമോ അഭിമാന മിഥ്യാപ സ്വപ്ന കർത്തുകുമാന അസ്ഥിർഭക്ത സാധകി ശരണാനക ജപ ജപ ജീവ ഹരകേ ചരണ മിഥ്യാ ശരവണവർ നിന്ദ സുനമഥ മിഥ്യാ ഹസ്തപർ ദർഭ ഗോഹരേ

ചതുർജക്രിപുഹൃത്തെ സ്വയം പുഗസുഭം സർവിധാ സർവജുഗത്തേ ദുഃഖാലം പ്രണാസീ ദയാലം സ്വരൂപേ സദാംഗസംഗേ അപംഗം വിപുഹൃത്തെ